കാറ് പുത്തുക്കു പൊണ്ണ ചാട്ടോ പുത്തുക്കു ടിവി ഞാത്താണ് തക്കൽ മാറ്റി കാറു പുത്തുക്കുറാ ബുറുങ്ങാക്കു നമ്പോ തുക്കാണി സംഖ്യ Ojo takon duso kelakon tak sabeti perbatan dia diajur kuadam Kacarito tat kolo semono Sang Hyang Bromo Harso merwoso marangke wayah punang jaban bayi Sak diringi rosayu Mapan ing kuno kaprisan marang Sang Hyang Podono yanai baskoro titikusa Pinaringan pangayuman marang Sang Hyang Podok Mebiar sokon jimantor manuk semua marang punang jaban bayi Sanaliko putrane Dewi Dresanala ingkang den perwasa marang Sang Hyang Bromo ora tumeka ing pati ora bisa cacat malah saya katon akhir diwasa lare punang jabang bayi sanaliko bisa merangkang